0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ എം ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം പാലക്കാട് ആർ രഘു, ഖടം വി സുരേഷ്. ആദ്യം അഖിലാണ്ടേശ്വരി എന്ന കൃതി കേൾക്കാം. രാഗം ദ്വിജാവന്തി, ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to violin concert by M. Chandrasekharan. He is accompanied on the mridangam by Palakkad R. Raghu and on the ghatam by V. Suresh. He begins his violin concert with a composition of Muthuswami Deekshithar, Akhilandeshwari, in the rag Dvijavanti, set to Aditaal.

0: ഇനി ശങ്കരി ശംകുരു എന്ന കൃതി കേൾക്കാം. രാഗം സാവേരി, ആദിതാളം തിശ്രനട ശ്യാമശാസ്ത്രി രചിച്ചത്.
1: Continuing his violin concert, he will now present a composition of ശ്യാമശാസ്ത്രി, ശങ്കരി ശംകുരു in the രാഗ് സാവേരി, set to ആദിതാൾ തിശ്രനട.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. മൃദംഗം പാലക്കാട് ആർ രഘു, ഖടം വി സുരേഷ്. ഇനി വിശ്വേശ്വര് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ കേൾക്കാം. രാഗം സിന്ധു ഭൈരവി, രൂപക താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Violin Concert by M. Chandrasekharan. He is accompanied on the Mridangam by Palakkad R. Raghu and on the Ghatam by V. Suresh. Next is a bhajan of Maharaja Swati Tirunal, Vishveshwara, in the rag Sindhu Bhairavi set to Rupakathal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എം ചന്ദ്രശേഖരൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം പാലക്കാട് ആർ രഘു. ഘടം വി സുരേഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ കോൺസെർട്ട് ബൈ എം ചന്ദ്രശേഖരൻ. Accompanying artists were Palakkad R. Raghu on the mridangam and V. Suresh on the ghatam. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഹാവ് ജസ്റ്റ് ഹേർഡ് ടു എ ത്യാഗരാജ കൃതി സോഭില്ല സപ്തസ്വര ഇൻഡാ ജഗൻമോഹിനി സെറ്റു രൂപകതാൾ മിരിന്തവർക്കു സോഭില്ല സപ്തസ്വര ജഗൻമോഹിനാകം രൂപകതാളം ത്യാഗരാജസ്വാമി കീർത്തന വിന്നാരു രാഗം 24/7 എനി ഇന്ത്യൻ മ്യൂസിക് ഇൻ ടുഡേസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് പ്രോഗ്രാം യു ആർ ലിസണിംഗ് ടു വീണ റിസൈറ്റൽ ബൈ ശ്രീ കെ എസ് ഗോവിന്ദരാജൻ രാഗം നിരന്തര

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ മണികൃഷ്ണസ്വാമി അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ആർ വൈദ്യനാഥൻ, ഘടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ആദ്യം സാവേരി രാഗത്തിൽ കൊത്തവാസൽ വെങ്കിട്ടരാമയ്യർ രചിച്ച ആദ്യ താളവർണം കേൾക്കാം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Carnatic classical vocal concert by Manikrishna Swami. She is accompanied on the violin by K Venkidachalam, on the mridangam by R Vaidhyanathan, and on the ghatam by Trivandrum V Karthikeyan. She begins a Carnatic classical vocal concert with a varnam of Kottavasal Venkitaramayyar in the rag Saveri set to Adithal.

0: ഇനി പാപനാശം ശിവൻ രചിച്ച തത്വമറിയ തരമ എന്ന കൃതി കേൾക്കാം. രാഗം രീതിഗൗള, ആദിതാളം.
1: കണ്ടിന്യൂ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ കോൺസെർട്ട്. ശിവല പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, തത്വമറിയ തരമ ഇൻ ദ രാഗ് രീതിഗൗള സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി ഭോഗീന്ദ്ര ശായീനം എന്ന കൃതി കേൾക്കാം. രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ഭോഗീന്ദ്ര ശായീനം. ഇൻ ദ രാഗ് കുന്തളവരാളി സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മണികൃഷ്ണസ്വാമി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ആർ വൈദ്യനാഥൻ, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച നമ്മി വച്ചിന എന്ന കൃതി കേൾക്കാം. രാഗം കല്യാണി, തിശ്ര ഏകതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Concert by Manikrishna Swami. He is accompanied on the violin by K. Venkidachalam, on the Mridangam by R. Vaidhinathan, and on the Ghatam by Trivandrum V. Karthikeyan. Next is a composition of Saint Tyagaraja, Nammi Vachina. In the rag, Kalyani set to തിശ്ര ഏകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മണികൃഷ്ണസ്വാമി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ കെ വെങ്കടാചലം, മൃദംഗം ആർ വൈദ്യനാഥൻ, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസണിംഗ് ടു കർണാറ്റിക് ക്ലാസിക്കൽ വോക്കൽ കോൺസെർട്ട് ബൈ മണികൃഷ്ണ സ്വാമി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വേർ കെ വെങ്കിടാചലം ഓൺ ദ വയലിൻ, ആർ വൈദ്യനാഥൻ ഓൺ ദ മൃദംഗം, ആൻഡ് ട്രിവാൻഡ്രം വി കാർത്തികേയൻ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

ഇനി പരിധാനമിച്ചിതേ പട്ടം സുബ്രഹ്മണ്യ അയ്യർ സാഹിത്യം രാഗം ബിലഹരി കണ്ഠചാപുതാളം. ലിസൺ നൗ ടു പരിധാനമിച്ചിതേ കമ്പോസ്ഡ് ബൈ പട്ടം സുബ്രഹ്മണ്യ അയ്യർ ഇൻ രാഗ് ബിലഹരി സെറ്റ് ടു കണ്ഠചാപുതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ മൈസൂർ എം നാഗരാജിന്റെ വയലിൻ കച്ചേരി കേൾക്കാം. ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖഡം. Now we bring you a violin recital by Mysore M. Nagaraj. He is accompanied by G. Chandrasekharan Nair on Mridangam, Tripunithura N. Radhakrishnan on Kadam. Adim, Pahi Shripade, Hamsathwani Ragam, Adi Thalam, Swati Thirunal Kriti. Mysore M. Nagaraj begins his recital with the composition of Maharaja Swati Thirunal in the rag Hamsathwani set to Adi Thala.

കാനഡ രാഗത്തിൽ മാമവ സദാ ജനനി എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി രൂപകതാളം. ദ നെക്സ്റ്റ് കമ്പോസിഷൻ ഈസ് മാമവ സദാ ജനനി ഇൻ ദ രാഗ കാനഡ സെറ്റ് ടു രൂപകതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

മൈസൂർ എം നാഗരാജിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ മൈസൂർ എം നാഗരാജ്. ഹീസ് അക്കമ്പനീഡ് ഓൺ മൃദംഗം ബൈ ജി ചന്ദ്രശേഖരൻ നായർ ആൻഡ് ഓൺ ഖടം ബൈ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ. കച്ചേരിയിൽ അടുത്തത് പങ്കജലോചന, രാഗം കല്യാണി, മിശ്രചാപ്പത്താളം, സ്വാതി തിരുനാൾ കൃതി. Continuing the recital, Mysore M. Nagaraja brings you Pangaja Lojana in the rag Kalyani, set to Mishra Chaptala, composed by Swati Tirunal.

മൈസൂർ എം നാഗരാജിന്റെ വയലിൻ കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖഡം. യു ആർ ലിസണിംഗ് ടു എ വയലിൻ റിസൈറ്റൽ ബൈ മൈസൂർ എം നാഗരാജ്. ഹി വാസ് അക്കമ്പനീഡ് ബൈ ജി ചന്ദ്രശേഖരൻ നായർ ഓൺ മൃദംഗം ആൻഡ് തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഓൺ ഖഡം. രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur station of Akashvani for Ragam 24x7 DTH channel. Anytime Indian music.